0: ലഖന്റെ പ്രവൃത്തി സമകെ മാമസുലക്ഷയുടെ ശിക്കായതിരി വീര പ്രവൃത്തി സംസ്കരണീ മനോജ് കൊട വിതാരണ
1: സമ അനുഗ്രഹയ
2: NLP ഹദഹന ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലുത്രയ NLP ഹദഹന ഒബത് അദമ NLP ഹദഹട ബലാഗൻ
3: മുഹുതെൻമ കുവനിൻമ കുടുകേന്ന എപാ കോമകിനാവത് അല്ലനവ വികുനന നൊൽമുന സമട ദന്തിമൈ ഇബത് വെൻ
1: സായുഗീത അനുഗ്രഹയ
4: സോനാലിക ട്രാക്ടറിയ ദൻ ദിവൈനപുര അതി ടിവിഎസ് അലവി നിയോജിതയൻ വെതിൻ വടിനാ ദൊരതുക്ക് അൽമാരിയക് നോമിലി ടിവിഎസ് അഗ്രി ബിസിനസ് വെതിൻ സോനാലിക ട്രാക്ടറിയ
5: ലഖണ്ഡ ദേശീയ പ്രവൃത്തി
0: റുപ്യൽ കോട്ടിയക്കടാദിക്ക് വട്ടാക്കമുക്കെട്ടിയുത് ഗജ്ജാ സമുഗ സെക്കറുവെക്കു അത്തരം കൂട്ടുകെടുത്തി വിനവാ ഏ തറമാൽ വില് ഹംപികാബ് കുകുൽ കട്ടു പ്രദേശേതി ഹംപികാബു പോലീസായി വെട്ടലിയും സിതുക്കലേ ഗഞ്ചാ ഹെൻ തുനക സിതുക്കല വെട്ടലിയുമേതി വിവിധ ഉസ പ്രമാണി ന്യൂത് സറുവിട്ട് വെടുന്നു ഗഞ്ചാ ഗസ് വിശാല പ്രമാണയാക് ഹംവിയത് അതിര് ഏവായി വട്ടിനാക്കാവ് റുപ്യൽ കോട്ടി ഇക്മുവനുബാവ് പോലീസി പവസനുവാ സേലുമ്പ് ഗഞ്ചാ ഗസ് ഗിനിതമ വിനാശുക്കേരിമെട്ടായി കട്ടയത്തു കിരുണേ അത്തരവുഗത് സെക്കറു വെല്ലുവായ മഹസ്ട്രാത് അധികരിട്ട് ദിരിപാത് കേരിമിട്ട് നിയമിതായി സ്പാനി സ്യൂട്ടാവി തെത്തുവേമിട്ട് ഉത്സാഹത്തിൽ സംക്രമിക്കാൻ വിശാല സംഖ്യ വക്രോതവാക്കിയിട്ട് മുറക്കു ആരക്ഷകാശ് പീവരക്കിണത്തി വിനവ പാക്കിഹിപ്പാക് എത്തുലത്ത് ഹെത്തേ അടദാസക്ക് പമ്പന് സംക്രമിക്കൻ പെരിസാക് സ്യൂട്ടാവിത്ത് എത്തുലുവിയത്തിബായി വിദേശ മാധ്യ വാർത്താക്കലെ ഓൻവ് നവത്ത് മുറക്കോ വിട്ട് പിറ്റുവാൽക്കെരിയിട്ട് സ്പാനി ബലധാര എൻ പീവര കത്ത കെസേ വി തത്താവുമാത് ബുഹു പെരിസാക് സ്യൂട്ടാവ് വെല്ല തീരെ വന്ദിസിന്റെ ബവായി വാർത്താവാനെ ലഖണ്ഡി പ്രധാന പ്രവൃത്തി ധവൽ ദൊലഹട്ട്
6: സ്വാധീന പുവത് എസനിൻ ഒബേ ജംഗമ ദുരകഥനേട്ട് കെൻവാ ഗനീമത്ത് ITN ന്യൂസ് അലേർട്സ് സിംഹല സേവാവ സക്രിയ കരഗാൻ
7: മൊബിറ്റെൽ നാം RJ ഹിസ്തരക് ITN SLS ടൈപ്പ് കര 22 99 SMS കരാനേ

0: സെറ്റ് ഗിയാ താവ സെറ്റ് ഗിദറക്കി വാട്ട് അവ സെറ്റ് ഗിദറ അനേകതമായി അമാറുമ വെടി
1: കല്ലനല്ലെന്ന ദലുവ വിലസ നിതംബന ലോല നിതംബന ലോല നിതംബന ലോല
2: എന്താണ് എന്താണ് അനാതരിന ഒതില്ല ഇവിടെ ട്രൈ.